കേളുമായ അരംഗസേൻ ദൃഢ കർമ്മനെ മനെ പ്രതീത കാരണാവേ മൂടെ ചീത് വേർ വിരോധ കാം ക്രോധ മോ ചൂട് വികാരമാ ലോഭ ത്രോയാഹു ജുഗ്ത്വേ

ലിംഗ തോരറിയും മരോരമ വാസനമാതേം തങ്കനമാൻ മലേംഗേ ശ്രീപദ് ശ്രീ ഭഗവാൻ കൃപാവൻ ത്യാഗ ജഹാൻ നിദാൻ ചലേംഗേ.